0: యాప్ లో లభ్యమవుతుంది.
1: నా స్వరము నీ స్వరము సంగమమై మన స్వరంగా అవతరించి.
2: ആകാശവാണിയുടെ എല്ലാ മലയാളം ചാനലുകളും ന്യൂസ് ഓൺ എയർ ആപ്പിൽ ഇപ്പോൾ ലഭ്യമാണ്. ആകാശവാണി എന്നും നിങ്ങളോടൊപ്പം.
1: എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി.
3: ന്യൂസ് ഓൺ എയർ പ്രോഗ്രാം বাংলা ഭാഷയ এখন ভালো ভালো সংগীত খবর আর অনেক রকম ভালো প্রোগ্রাম শুনে যাচ্ছে. আমিও শুনছি আর আপনারাও এর সাথে যোগদান করুন.

0: ತಮಿಳುನಾಡಿಗೆ ನಿತ್ಯ 3,500 ಕ್ಯೂಸೆಕ್ ನೀರನ್ನು 15 ದಿನಗಳ ಕಾಲ ಬಿಡಬೇಕೆಂಬ ಕಾವೇರಿ ನೀರು ನಿಯಂತ್ರಣ ಸಮಿತಿಯ ಆದೇಶದ ವಿರುದ್ಧ ಮಂಡ್ಯದಲ್ಲಿ ಇಂದು ಪ್ರತಿಭಟನೆಗಳು ಮುಂದುವರೆದಿದೆ. ಜಿಲ್ಲಾಧಿಕಾರಿ ಕಚೇರಿಗೆ ಮುತ್ತಿಗೆ ಹಾಕಿದ ಕರುನಾಡ ವಿಜಯಸೇನೆ ಸಂಘಟನೆಯ ಕಾರ್ಯಕರ್ತರು ಸಮಿತಿಯ ವಿರುದ್ಧ ಘೋಷಣೆ ಕೂಗಿದರು. ರಾಜ್ಯ ಸರ್ಕಾರ ರೈತರಿಗೆ ವಂಚಿಸಿ ಯಾವುದೇ ಕಾರಣಕ್ಕೂ ನೀರು ಬಿಡಬಾರದೆಂದು ಆಗ್ರಹಿಸಿ ಜಿಲ್ಲಾಧಿಕಾರಿ ಡಾಕ್ಟರ್ ಕುಮಾರ ಅವರಿಗೆ ಮನವಿ ಸಲ್ಲಿಸಿದರು. ಮೇಕೆದಾಟು ಯೋಜನೆಗೆ ಆಕ್ಷೇಪ ವ್ಯಕ್ತಪಡಿಸಿರುವ ತಮಿಳುನಾಡು ಮುಖ್ಯಮಂತ್ರಿ ವಿಜಯ್ ನಡೆ ಖಂಡಿಸಿ ಅವರ ನಟನೆಯ ಜನನಾಯಗನ್ ಚಲನಚಿತ್ರ ಪ್ರದರ್ಶನಗೊಳ್ಳುತ್ತಿರುವ ಚಿತ್ರಮಂದಿರಕ್ಕೆ ಮುತ್ತಿಗೆ ಹಾಕಿದ್ದಾರೆ. ಚಿತ್ರದ ಪೋಸ್ಟರ್ ಹರಿದು ಸಿನಿಮಾ ಸ್ಥಗಿತಕ್ಕೆ ಆಗ್ರಹಿಸಿದ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಚಿತ್ರ ಪ್ರದರ್ಶನವನ್ನು ಸ್ಥಗಿತಗೊಳಿಸಲಾಗಿದೆ. ಮದ್ದೂರಿನಲ್ಲಿ ತಾಲೂಕು ರೈತ ಸಂಘ ಮತ್ತು ಕಸ್ತೂರಿ ಕರ್ನಾಟಕ ಜನಪರ ವೇದಿಕೆಯ ಕಾರ್ಯಕರ್ತರು ಬೆಂಗಳೂರು ಮೈಸೂರು ಹೆದ್ದಾರಿ ತಡೆದು ಪ್ರತಿಭಟನೆ ನಡೆಸಿದ್ದಾರೆ. ಶ್ರೀರಂಗಪಟ್ಟಣದಲ್ಲಿ ರೈತ ಸಂಘಟನೆಯ ಹಲವು ಬಣಗಳು ಹೆದ್ದಾರಿ ತಡೆದು ಆಕ್ರೋಶ ವ್ಯಕ್ತಪಡಿಸಿದ್ದಾರೆ. ಮತ್ತೊಂದೆಡೆ ಪಾಂಡವಪುರ ತಾಲೂಕಿನಲ್ಲಿ ಬೀದರ್ ಶ್ರೀರಂಗಪಟ್ಟಣ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ತಡೆದು ನೀರು ಬಿಡುವಂತೆ ಸೂಚಿಸಿರುವ ಸಮಿತಿ ವಿರುದ್ಧ ಪ್ರತಿಭಟನಾಕಾರರು ಘೋಷಣೆ ಕೂಗಿದರು. ರಾಜ್ಯದಲ್ಲಿ ಬರದ ಪರಿಸ್ಥಿತಿ ಇದ್ದು ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಕುಡಿಯುವ ನೀರಿನ ಅಭಾವ ಎದುರಾಗುವುದರಿಂದ ತಮಿಳುನಾಡಿಗೆ ಕಾವೇರಿ ನೀರು ಹರಿಸುವುದು ಸೂಕ್ತವಲ್ಲ ಎಂದು ಬಿಜೆಪಿ ಸಂಸದ ಗೋವಿಂದ ಕಾರಜೋಳ ತಿಳಿಸಿದ್ದಾರೆ. ನವದೆಹಲಿಯಲ್ಲಿ ಸುದ್ದಿಗಾರರೊಂದಿಗೆ ಮಾತನಾಡಿದ ಅವರು, ಸಿಡಬ್ಲ್ಯೂಎಂಎ ಸಭೆಯಲ್ಲಿ ರಾಜ್ಯ ಸರ್ಕಾರ ರಾಜ್ಯದ ನೀರಿನ ಪರಿಸ್ಥಿತಿ ಬಗ್ಗೆ ಮನವರಿಕೆ ಮಾಡಿಕೊಡಬೇಕು ಎಂದು ಹೇಳಿದ್ದಾರೆ. ಸಂಕಷ್ಟದ ಸಮಯದಲ್ಲಿ ತಮಿಳುನಾಡಿಗೆ ನೀರು ಹರಿಸುವುದು ಸೂಕ್ತವಲ್ಲ, ಇಂದು ನಡೆಯಲಿರುವ ಸಭೆಯಲ್ಲಿ ರಾಜ್ಯದ ವಸ್ತುಸ್ಥಿತಿಯನ್ನು ಮನವರಿಕೆ ಮಾಡಿ ನೀರು ಹರಿಸುವುದನ್ನು ಸರ್ಕಾರ ತಡೆಯಬೇಕು ಎಂದು ಸಲಹೆ ನೀಡಿದ್ದಾರೆ.
1: ಕೆಡಬ್ಲ್ಯೂಆರ್ಸಿ ಅವರು 3,500 ಕ್ಯೂಸೆಕ್ಸ್ ಅನ್ನ ಪ್ರತಿನಿತ್ಯ ತಮಿಳ್ನಾಡಿಗೆ ಹರಿಸಬೇಕು ಹೇಳಿ, ಈ ಸಂಕಷ್ಟದ ಸಂದರ್ಭದಲ್ಲಿ ಬರ ಇದ್ದಂತ ಸಂದರ್ಭದಲ್ಲಿ ಕಾವೇರಿ ನದಿಗೆ ಇನ್ಫ್ಲೋ ಇಲ್ಲದಂತ ಸಂದರ್ಭದಲ್ಲಿ ಕುಡಿಯುವ ನೀರಿನ ಸಮಸ್ಯೆಯನ್ನು ನಾವು ಎದುರಿಸ್ತಾ ಇದ್ದೀವಿ. ಈ ಸಂದರ್ಭದಲ್ಲಿ ತಮಿಳ್ನಾಡಿಗೆ ನೀರು ಹರಿಸತಕ್ಕಂತದನ್ನ ಉಚಿತ ಅಲ್ಲ. ಮತ್ತು ಸಿಡಬ್ಲ್ಯೂಎಂಎ ಕಾವೇರಿ ವಾಟರ್ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಅಥಾರಿಟಿಗೆ ಇವತ್ತು ಅಪೀಲ್ ಹಾಕೊಂಡಿದ್ದಾರೆ. ಕರ್ನಾಟಕ ಸರ್ಕಾರದವರು ಕನ್ವಿನ್ಸ್ ಮಾಡಿ ಯಾಕೆ ನಮಗೆ ನೀರು ಕೊಡೋದಿಲ್ಲ ಅಂತಕ್ಕಂಥ.
0: ರಾಜಧಾನಿ ಬೆಂಗಳೂರು ಮುಂಬರುವ ದಿನಗಳಲ್ಲಿ ಕುಡಿಯುವ ನೀರಿನ ಕೊರತೆ ಎದುರಿಸಬೇಕಾಗಬಹುದು ಎಂದು ಬೆಂಗಳೂರು ನೀರು ಸರಬರಾಜು ಮತ್ತು ಒಳಚರಂಡಿ ಮಂಡಳಿ ಅಧ್ಯಕ್ಷೆ ಡಾಕ್ಟರ್ ಎನ್ ಮಂಜುಳಾ ತಿಳಿಸಿದ್ದಾರೆ. ಬೆಂಗಳೂರಿನಲ್ಲಿ ಸುದ್ದಿಗಾರರೊಂದಿಗೆ ಮಾತನಾಡಿದ ಅವರು, ಕೇವಲ 5-6 ತಿಂಗಳಿಗೆ ಸಾಕಾಗುವಷ್ಟು ಮಾತ್ರ ನೀರಿನ ಸಂಗ್ರಹವಿದೆ. ರಾಜ್ಯದಲ್ಲಿ ಸಮರ್ಪಕವಾಗಿ ಮಳೆಯಾಗದಿದ್ದರೆ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ನೀರಿನ ಕೊರತೆ ಎದುರಿಸಬೇಕಾಗಬಹುದು ಎಂದ ಕಳವಳ ವ್ಯಕ್ತಪಡಿಸಿದ್ದಾರೆ. ಬೆಂಗಳೂರಿಗೆ ಪ್ರತಿ ತಿಂಗಳು ಸರಾಸರಿ 2.2 ಟಿಎಂಸಿ ನೀರಿನ ಅವಶ್ಯಕತೆ ಇದೆ. ಲಭ್ಯವಿರುವ ನೀರನ್ನು ನಗರಕ್ಕೆ ಪ್ರತ್ಯೇಕವಾಗಿ ಮೀಸಲಿಟ್ಟರೆ 5-6 ತಿಂಗಳವರೆಗೆ ಸಾಕಾಗಬಹುದು. ಮುಂಜಾಗ್ರತಾ ಕ್ರಮವಾಗಿ ನಾಗರಿಕರು ಜವಾಬ್ದಾರಿಯುತವಾಗಿ ನೀರನ್ನು ಬಳಸುವಂತೆ ಮನವಿ ಮಾಡಿದ್ದಾರೆ. ನೀರನ್ನು ಪೋಲು ಮಾಡದಂತೆ ಬೆಂಗಳೂರಿನ ಜನತೆಗೆ ಕರೆ ನೀಡಿದ್ದಾರೆ. ಕರ್ನಾಟಕ ಲೋಕಸೇವಾ ಆಯೋಗ ನಡೆಸಿದ ನೇಮಕಾತಿಯಲ್ಲಿ ಅವ್ಯವಹಾರ ನಡೆದಿದೆ ಎಂದು ಆರೋಪಿಸಿ ಅಖಿಲ ಭಾರತೀಯ ವಿದ್ಯಾರ್ಥಿ ಪರಿಷತ್ ಕಾರ್ಯಕರ್ತರು ಇಂದು ಬೆಂಗಳೂರಿನಲ್ಲಿ ಪ್ರತಿಭಟನೆ ನಡೆಸಿದರು. ಕೆಪಿಎಸ್ಸಿ ಕಚೇರಿಗೆ ಮುತ್ತಿಗೆ ಹಾಕಲು ಯತ್ನಿಸಿದ ಹಲವಾರು ಪ್ರತಿಭಟನಾಕಾರರನ್ನು ಪೊಲೀಸರು ಬಂಧಿಸಿದ್ದಾರೆ. 400 ಪಶುವೈದ್ಯಕೀಯ ಅಧಿಕಾರಿಗಳ ನೇಮಕಾತಿ, ಸೋರಿಕೆಯಾದ ಪ್ರಶ್ನೆ ಪತ್ರಿಕೆಗಳು, ಪ್ರತಿ ಸೀಟಿಗೆ 80 ಲಕ್ಷ ರೂಪಾಯಿ ಲಂಚ ಮತ್ತು ಕೆಪಿಎಸ್ಸಿ ಅಧ್ಯಕ್ಷರ ಅಮಾನತು ಸೇರಿದಂತೆ ಹಲವು ಅಕ್ರಮಗಳ ಆರೋಪ ಕೇಳಿಬಂದಿದೆ. ಈ ಬಗ್ಗೆ ನ್ಯಾಯಯುತ, ಪಾರದರ್ಶಕ ಮತ್ತು ನಿಷ್ಪಕ್ಷಪಾತ ತನಿಖೆ ನಡೆಸುವಂತೆ ಸರ್ಕಾರವನ್ನು ಆಗ್ರಹಿಸಿದ್ದಾರೆ. ಪ್ರದೇಶ ಸಮಾಚಾರ ಕೇಳುತ್ತಿದ್ದೀರಿ.
2: ನಮ್ಮ ಎಲ್ಲಾ ರಾಷ್ಟ್ರೀಯ ವಾರ್ತೆಗಳು ಹಾಗೂ ಪ್ರದೇಶ ಸಮಾಚಾರ ಈಗ ಆಕಾಶವಾಣಿ ನ್ಯೂಸ್ ಕನ್ನಡ ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ನಲ್ಲಿ ಲಭ್ಯ.
3: ನಮ್ಮ ಎಕ್ಸ್ ಖಾತೆ ಮತ್ತು ಇನ್ಸ್ಟಾಗ್ರಾಮ್ ಖಾತೆ ಆಕಾಶವಾಣಿ ನ್ಯೂಸ್ ಕನ್ನಡ.
4: ಹೆಚ್ಚಿನ ಮಾಹಿತಿಗಾಗಿ ನಮ್ಮ ಫೇಸ್ಬುಕ್ ಖಾತೆ AIR ಕನ್ನಡ ನ್ಯೂಸ್ ಅನುಸರಿಸಿ.
3: ಮಾಹಿತಿಯ ಹುರಣ ವಾರದ ಕಾರ್ಯಕ್ರಮ ಪ್ರಚಲಿತ ವಿದ್ಯಮಾನ ಪ್ರತಿ ಬುಧವಾರ 9:15.
0: ರಾಜ್ಯ ಸಚಿವ ಸಂಪುಟ ವಿಸ್ತರಣೆ ವಿಳಂಬದ ಬಗ್ಗೆ ಕಾಂಗ್ರೆಸ್ ನಾಯಕ ರಾಹುಲ್ ಗಾಂಧಿ ವಿರುದ್ದ ಬಿಜೆಪಿ ರಾಜ್ಯಾಧ್ಯಕ್ಷ ಬಿವೈ ವಿಜಯೇಂದ್ರ ಅಸಮಾಧಾನ ವ್ಯಕ್ತಪಡಿಸಿದ್ದಾರೆ. ಈ ಕುರಿತಂತೆ ಪತ್ರಿಕಾ ಪ್ರಕಟಣೆ ಬಿಡುಗಡೆ ಮಾಡಿರುವ ಅವರು, ಇದು ರಾಜ್ಯದ ಮತದಾರರಿಗೆ ಮಾಡಿದ ಅವಮಾನ ಎಂದು ಹೇಳಿದ್ದಾರೆ. ಆಡಳಿತ ಪಕ್ಷ ರಾಜ್ಯದಲ್ಲಿನ ಸಾಂವಿಧಾನಿಕ ಹುದ್ದೆಗಳ ಘನತೆಯನ್ನು ಹಾಳು ಮಾಡುತ್ತಿದೆ ಎಂದು ಆರೋಪಿಸಿದ್ದಾರೆ. ಇನ್ನೊಂದೆಡೆ ಬಳ್ಳಾರಿಯಲ್ಲಿ ಮಾತನಾಡಿದ ಪ್ರತಿಪಕ್ಷ ನಾಯಕ ಆರ್ ಅಶೋಕ, ರಾಜ್ಯ ಕಂಡ ಅತ್ಯಂತ ದುರ್ಬಲ ಹಾಗೂ ಅಸಹಾಯಕ ಮುಖ್ಯಮಂತ್ರಿ ಡಿಕೆ ಶಿವಕುಮಾರ್ ಎನ್ನುವುದರಲ್ಲಿ ಯಾವುದೇ ಅನುಮಾನವಿಲ್ಲ ಎಂದು ತಿಳಿಸಿದ್ದಾರೆ. ಬರ ಕಾವೇರಿ ಬಿಕ್ಕಟ್ಟಿನಿಂದ ರಾಜ್ಯದ ಜನತೆ ತತ್ತರಿಸಿ ಹೋಗಿದ್ದಾರೆ. ಆದರೆ ರಾಜ್ಯದಲ್ಲಿ ಆಡಳಿತ ಯಂತ್ರ ಸಂಪೂರ್ಣ ಕುಸಿದು ಬಿದ್ದಿದೆ ಎಂದು ದೂರಿದ್ದಾರೆ. ಕಾಂಗ್ರೆಸ್ ಹೈಕಮಾಂಡ್ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯನ್ನು ದೆಹಲಿಯಲ್ಲಿ ಅವಮಾನಿಸುತ್ತಿರುವುದು ಎಷ್ಟು ಸರಿ ಎಂದು ಪ್ರಶ್ನಿಸಿದ್ದಾರೆ. ಕೊಡಗು ಜಿಲ್ಲಾ ವ್ಯಾಪ್ತಿಯಲ್ಲಿ ಕಳೆದ 2 ತಿಂಗಳಿನಿಂದ ಕ್ಷೀಣಿಸಿದ್ದ ಮಳೆ ಚೇತರಿಕೆ ಕಂಡಿದೆ. ಜಿಲ್ಲೆಯ ಎಲ್ಲಾ ಭಾಗಗಳಲ್ಲಿ 2 ದಿನಗಳಿಂದ ಗಾಳಿ ಸಹಿತ ಉತ್ತಮ ಮಳೆಯಾಗುತ್ತಿದೆ. ಮಡಿಕೇರಿ ತಾಲೂಕಿನಲ್ಲಿ ಮೈಕೊರೆಯುವ ಚಳಿ ಗಾಳಿ ಸಹಿತ ಮಳೆ ಸುರಿಯುತ್ತಿದೆ. ದಟ್ಟ ಮಂಜು ಕವಿದಿರುವ ಪರಿಣಾಮ ಹೊಂಡ ಗುಂಡಿಗಳ ರಸ್ತೆಯಲ್ಲಿ ವಾಹನ ಸವಾರರು ಪರದಾಡುವ ಪರಿಸ್ಥಿತಿ ನಿರ್ಮಾಣವಾಗಿದೆ. ಕಾವೇರಿ ನದಿಯ ಉಗಮಸ್ಥಾನ ತಲಕಾವೇರಿ ಮತ್ತು ಭಾಗಮಂಡಲ ವ್ಯಾಪ್ತಿಯಲ್ಲಿ ಉತ್ತಮ ಮಳೆಯಾಗುತ್ತಿದೆ. ಕಳೆದ 1 ದಿನದ ಅವಧಿಯಲ್ಲಿ 78 ಮಿಲಿಮೀಟರ್ ಮಳೆ ದಾಖಲಾಗಿದೆ. ನದಿ ಪಾತ್ರದ ಪ್ರದೇಶಗಳಲ್ಲಿ ಉತ್ತಮ ಮಳೆಯಾಗುತ್ತಿರುವುದರಿಂದ ಕಾವೇರಿ ನೀರಿನ ಮಟ್ಟ ಏರಿಕೆಯಾಗಿದೆ. ಕೊಡಗಿನ ಗಡಿಗ್ರಾಮ ಕರಿಕೆಯಲ್ಲಿ ಭಾರೀ ಮಳೆಯಾಗುತ್ತಿದ್ದು ದೊಡ್ಡ ಗಾತ್ರದ ಬಿದಿರು ಬುಡ ಸಹಿತ ರಸ್ತೆಗೆ ಬಿದ್ದು ಸಂಚಾರ ಅವ್ಯವಸ್ಥೆ ಅಸ್ತವ್ಯಸ್ತಗೊಂಡಿತ್ತು. ಪೊನ್ನಂಪೇಟೆ ತಾಲೂಕಿನ ನಿಟ್ಟೂರು ಗ್ರಾಮದಲ್ಲಿ ಮನೆಯ ಗೋಡೆ ಕುಸಿದು ಓರ್ವ ಗಾಯಗೊಂಡಿದ್ದಾರೆ. ರಾಜ್ಯದ ವಿವಿಧ ಭಾಗಗಳಲ್ಲಿ ಮುಂದಿನ 3-4 ದಿನ ಗುಡುಗು ಸಿಡಿಲು ಸಹಿತ ಭಾರೀ ಮಳೆಯಾಗಲಿದೆ ಎಂದು ಹವಾಮಾನ ಇಲಾಖೆ ಮುನ್ಸೂಚನೆ ನೀಡಿದೆ. ಮಲೆನಾಡು ಜಿಲ್ಲೆಗಳಲ್ಲಿ ಇಂದು ಮತ್ತು ನಾಳೆ ಭಾರೀ ಮಳೆಯಾಗಲಿದೆ ಎಂದು ಮುನ್ನೆಚ್ಚರಿಕೆ ನೀಡಿದೆ. ದಕ್ಷಿಣ ಒಳನಾಡಿನ ಶಿವಮೊಗ್ಗ, ಚಿಕ್ಕಮಗಳೂರು ಜಿಲ್ಲೆಗಳ ಹಲವೆಡೆ ಇಂದು ಮತ್ತು ನಾಳೆ ಭಾರೀ ಮಳೆಯಾಗುವ ಸೂಚನೆ ಇದೆ. ಬೆಂಗಳೂರು ನಗರ, ಬೆಂಗಳೂರು ಗ್ರಾಮಾಂತರ, ಚಿಕ್ಕಬಳ್ಳಾಪುರ, ಮೈಸೂರು, ತುಮಕೂರು ಜಿಲ್ಲೆಗಳಲ್ಲಿ ಹಗುರದಿಂದ ಸಾಧಾರಣ ಮಳೆಯಾಗಲಿದೆ ಎಂದು ಭಾರತೀಯ ಹವಾಮಾನ ಇಲಾಖೆ ತಿಳಿಸಿದೆ. ಬೆಂಗಳೂರಿನ ರಾಷ್ಟೀಯ ಮಾನಸಿಕ ಆರೋಗ್ಯ ಮತ್ತು ನರವಿಜ್ಞಾನ ಸಂಸ್ಥೆಯ ಮಾನಸಿಕ ಆರೋಗ್ಯ ಶಿಕ್ಷಣ ವಿಭಾಗವು ಕಳಂಕದ ವಿರುದ್ಧ ಕಥೆಗಳು, ನಿಮ್ಯಾನ್ಸ್ ಮೂಲಕ ನಡಿಗೆ ಎಂಬ ಅಭಿಯಾನ ಆರಂಭಿಸಿದೆ. ಇದು ಅರ್ಥಪೂರ್ಣ ಸಾಮಾಜಿಕ ಸಂಪರ್ಕ ಮತ್ತು ಮಾನಸಿಕ ಆರೋಗ್ಯ ವೃತ್ತಿಪರರಿಂದ ನೇರವಾಗಿ ಕಲಿಯುವ ಅವಕಾಶಗಳು ಮತ್ತು ಪೂರ್ವಾಗ್ರಹಗಳನ್ನು ಪ್ರಶ್ನಿಸಲು ಮತ್ತು ಹೆಚ್ಚು ತಿಳುವಳಿಕೆಯುಳ್ಳ ಮನೋಭಾವಗಳನ್ನು ಉತ್ತೇಜಿಸಲು ಸಹಾಯ ಮಾಡಲಿದೆ. ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಮಾನಸಿಕ ಆರೋಗ್ಯವನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಲು ಬಯಸುವ ವಿದ್ಯಾರ್ಥಿಗಳು, ಶಿಕ್ಷಕರು, ಮಾನಸಿಕ ಆರೋಗ್ಯ ವೃತ್ತಿಪರರು, ಸಂಶೋಧಕರು ಭಾಗವಹಿಸಬಹುದಾಗಿದೆ. ಕೊನೆಯಲ್ಲಿ ಮತ್ತೊಮ್ಮೆ ಮುಖ್ಯಾಂಶಗಳು. ನವದೆಹಲಿಯಲ್ಲಿಂದು ಕಾವೇರಿ ನೀರು ನಿರ್ವಹಣಾ ಪ್ರಾಧಿಕಾರದ ಸಭೆ. ಸಿಡಬ್ಲ್ಯೂಆರ್ಸಿ ಆದೇಶದ ವಿರುದ್ಧ ಮೇಲ್ಮನವಿ ಸಲ್ಲಿಸಲು ಸರ್ಕಾರ ನಿರ್ಧಾರ. ಮಂಡ್ಯ ಸೇರಿದಂತೆ ಕಾವೇರಿ ಜಲಾನಯನ ಪ್ರದೇಶದಲ್ಲಿ ಮುಂದುವರಿದ ಪ್ರತಿಭಟನೆ. ತಮಿಳುನಾಡಿಗೆ ನೀರು ಬಿಡದಂತೆ ಆಗ್ರಹ. ಬೆಂಗಳೂರಿನಲ್ಲಿ 5-6 ತಿಂಗಳಿಗೆ ಸಾಕಾಗುವಷ್ಟು ಮಾತ್ರ ನೀರು ಲಭ್ಯ, ಜಲಮಂಡಳಿ ಅಧ್ಯಕ್ಷರ ಸ್ಪಷ್ಟನೆ. ಹಾಗೂ ರಾಜ್ಯ ಸಚಿವ ಸಂಪುಟ ವಿಸ್ತರಣೆ ವಿಳಂಬ, ಕಾಂಗ್ರೆಸ್ ಹೈಕಮಾಂಡ್ ವಿರುದ್ಧ ಬಿಜೆಪಿ ಅಸಮಾಧಾನ. ಇಲ್ಲಿಗೆ ಪ್ರದೇಶ ಸಮಾಚಾರ ಮುಗಿಯಿತು. ನಮ್ಮ ಮುಂದಿನ ವಾರ್ತಾ ಪ್ರಸಾರ 6:40.
5: ಆಕಾಶವಾಣಿ ಇದೀಗ ಜಾಹೀರಾತುಗಳು, ನಂತರ ಕಾರ್ಯಕ್ರಮ ಸ್ನೇಹ ಭಾರತಿ.
6: ನೋಡು, ಇದೇ ನನ್ನ ಫೇವರೇಟ್ ಸೋಪ್, ಮೈಸೂರ್ ಸ್ಯಾಂಡಲ್. ಕಾನ್ಫಿಡೆನ್ಸ್ ಕೊಡುವ ಏಕೈಕ ಸಾಬೂನು ಮೈಸೂರ್ ಸ್ಯಾಂಡಲ್ ಸೋಪ್.
7: ಬೆಳಿಗ್ಗೆ 4 ಗಂಟೆಗೆ ಪೇಪರ್ ಹಾಕೋ ಕೆಲಸ ಶುರು ಆಗುತ್ತೆ. ಮಳೆ ಇರಲಿ ಚಳಿ ಇರಲಿ, ರಸ್ತೆಯಲ್ಲಿ ಓಡಾಡೋದೇ ನಮ್ಮ ಜೀವನ ಆಗೋಯ್ತು.
8: ಬೇಸರ ಮಾಡ್ಕೋಬೇಡ, ಈಗ ನಮ್ಮಂಥವರ ಸುರಕ್ಷತೆಗೆ ಕರ್ನಾಟಕ ಸರ್ಕಾರದ ವಿಶೇಷ ಯೋಜನೆ ಇದೆ. ದಿನಪತ್ರಿಕೆ ಮತ್ತು ಹಾಲು ವಿತರಣಾ ಕಾರ್ಮಿಕರ ಅಪಘಾತ ಪರಿಹಾರ ಮತ್ತು ವೈದ್ಯಕೀಯ ಸೌಲಭ್ಯ ಯೋಜನೆ.
9: 16-70 ವರ್ಷದ ಅರ್ಹ ಕಾರ್ಮಿಕರು ಇಂದೇ KSUWSSP.karnataka.gov.in ನಲ್ಲಿ ನೋಂದಾಯಿಸಿಕೊಳ್ಳಿ. ಇದು ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಕಾರ್ಮಿಕ ಇಲಾಖೆಯ ಪ್ರಕಟಣೆ.
10: സ്നേഹ ഭാരതിയിലേക്ക് ശ്രോതാക്കൾക്കെല്ലാം സ്വാഗതം.
11: നമസ്കാരം. ഇന്നത്തെ അഭിമുഖത്തിൽ നമ്മോടൊപ്പമുള്ളത് ജിംനാസ്റ്റിക്സ് രംഗത്ത് ദീർഘകാല അനുഭവ സമ്പത്തുള്ള പരിശീലകനായ ശ്രീ ജിതേഷ് ചന്ദ്രനാണ്. ഇന്ത്യൻ നേവിയിലും ഇന്ത്യൻ ട്രാംപോളിൻ ജിംനാസ്റ്റിക്സ് ടീമിനോടൊപ്പവും പരിശീലകനായി പ്രവർത്തിച്ച അദ്ദേഹം നിലവിൽ ബാംഗ്ലൂരുവിലെ ഗോപാലൻ സ്പോർട്സ് സെന്ററിലെ ഹെഡ് കോച്ചാണ്. ജിംനാസ്റ്റിക്സിലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും നമുക്ക് ചോദിച്ചറിയാം. ഞാൻ പൊന്നുമോൻ താങ്കളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിംനാസ്റ്റിക്സിലുള്ള താങ്കളുടെ യാത്ര എങ്ങനെ ആരംഭിച്ചു? ഈ കായിക ഇനത്തിലേക്ക് താങ്കൾ എങ്ങനെ ആകർഷിക്കപ്പെട്ടു?
12: 1990 ഒരു പത്രപരസ്യത്തിലൂടെയാണ് ജിംനാസ്റ്റിക്സിനെ പറ്റി ആദ്യമായി ഞാൻ അറിഞ്ഞത്. അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്പെഷ്യൽ ഏരിയ ഗെയിംസ് എന്ന് പറയുന്നൊരു സ്കീം കൊണ്ടുവന്നു. അതിൽ സർക്കസ് പാരമ്പര്യമുള്ള കുടുംബത്തിലെ കുട്ടികളെ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് തലശ്ശേരിയിലേക്ക് വന്നത്. കാരണം തലശ്ശേരി എന്ന് പറയുന്നത് സർക്കസിൻ്റെ ഈറ്റില്ലമാണ്. അങ്ങനെ ആലപ്പുഴയിലേക്ക് വാട്ടർ സ്പോർട്സ് പോയി, ഒറീസയിലേക്ക് ആർച്ചറി പോയി, അതായത് ട്രൈബ്സ് ഉള്ള സ്ഥലങ്ങളിൽ. അതേപോലെയാണ് ജിംനാസ്റ്റിക്സ് തലശ്ശേരിയിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് പരസ്യം കണ്ടത്. എൻ്റെ ഗ്രാൻഡ് പാരൻസ് അച്ചാച്ചനും അച്ചമ്മയും സർക്കസുകാരായിരുന്നു. അങ്ങനെ ഞാൻ പോയി. അന്നവിടെ ഒരു റഷ്യൻ കോച്ച് ഉണ്ടായിരുന്നു. അവർ നമ്മളെ കായികക്ഷമതയെല്ലാം പരിശോധിച്ചു. 140-ൽ കുട്ടികളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 40 കുട്ടികൾ അവർ സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു സെലക്ഷൻ വെച്ചു. അതിൽ നിന്ന് 40 പേരെ അവർ വീഡ് ഔട്ട് ചെയ്തു പുറത്ത് പുറന്തള്ളി. ബാക്കി 20 പേരെയാണ് അവർ വെച്ചത്. വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിങ് ഔട്ട് ഇതുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ 6 ആളുമാണ് ബാക്കി വന്നത്. അവിടെ തലശ്ശേരി സായിൽ ഞാൻ 8 വർഷം ഉണ്ടായിരുന്നു. അതിനിടയിൽ കേരളത്തിലെ റെപ്രസെൻ്റ് ചെയ്തു, നാഷണൽ ഗെയിംസ് റെപ്രസെൻ്റ് ചെയ്തു, മെഡലുണ്ട്. പിന്നെ 1999 ആണ് ഞാൻ തലശ്ശേരി സായി വിട്ട് ഇന്ത്യൻ നേവിയിലേക്ക് ജോയിൻ ചെയ്തത്.
11: ഇന്ത്യൻ നേവി ജിംനാസ്റ്റിക്സ് ടീമിലെ താരമായും പിന്നീട് പരിശീലകനായും പ്രവർത്തിച്ച അനുഭവം എങ്ങനെയായിരുന്നു?
12: ഇന്ത്യയുടെ 3 സൈന്യവും, അതായത് നേവി, ആർമി, എയർഫോഴ്സ്, 3 ജിംനാസ്റ്റിക്സ് ഉണ്ട്. അത് നിങ്ങൾ ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ ഒരു അഭിവാച്യ ഘടകമാണ്. അതായത് NDA ആയിക്കോട്ടെ, ഡിഫൻസ് അക്കാഡമീസ് ആയിക്കോട്ടെ, എല്ലാത്തിലും ജിംനാസ്റ്റിക്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ നിന്നെടുത്താൽ തന്നെ നേവൽ ജിംനാസ്റ്റ് ആയിരിക്കും ഏറ്റവും ഫസ്റ്റ് വരുന്നത്. അതായത് സൈനിക തലത്തിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല ജിംനാസ്റ്റുകൾ വരുന്നത് സൈന്യത്തിൽ നിന്നാണ്. കാരണം ചിട്ടയായ പരിശീലനം, പിന്നെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും സൈന്യം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് മിലിട്ടറിയിൽ നിന്നുള്ള സ്പോർട്സ്മാൻ കൂടുതലും ഇന്ത്യയിൽ ഉന്നതിയിലേക്ക് എത്തുന്നത്.
11: പിന്നെ താങ്കൾ ഈ നേവൽ അക്കാഡമിയിൽ 7 മലയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചല്ലോ, ആ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു?
12: ഞാൻ 13 നേവിയിൽ ടീമിൽ വർക്ക് ചെയ്തു, ടീമിന്റെ കൂടെയായിരുന്നു പ്ലെയറായിട്ട്. പിന്നെ അവിടുന്ന് ഞാൻ 1 നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് പട്യാലയിൽ പോയി അവിടെ കോച്ചിങ് ഡിപ്ലോമ എടുത്തു 1. അതിനുശേഷം എൻ്റെ അടുത്ത പോസ്റ്റിംഗ് വന്നത് ഇന്ത്യൻ നേവൽ അക്കാഡമിയിലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അക്കാഡമികളിലും ജിംനാസ്റ്റിക്സ് നിർബന്ധമാണ്. ജിംനാസ്റ്റിക്സ് ചെയ്തിച്ചാൽ മാത്രമേ കാഡറ്റുകൾ അവർക്ക് ധൈര്യം വരും, എന്തിനേയും നേരിടാനുള്ള ഒരു തൻ്റെടം ഉണ്ടാവും. അപ്പം നാളെ അവർ മിലിറ്ററി ഓഫീസേഴ്സ് ആകുകയാണ്, നാളത്തെ ലീഡറാണ് അവർ. അപ്പോൾ അവരെ തയ്യാറാക്കുന്നതിന് വലിയൊരു ഘടകമാണ് ഈ ജിംനാസ്റ്റിക്സ്. ജിംനാസ്റ്റിക്സ് അവരെ ബേസിക്സ് പഠിപ്പിക്കും, അവർക്ക് അവരെ മെയ്വഴക്കം, എന്തിനെ നേരിടാനുള്ള ആ ഒരു ധൈര്യം, അതെല്ലാം ജിംനാസ്റ്റിക്സ് നേടിയെടുക്കും. ഇതിൽ കാഡറ്റുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പരിശീലനം എന്ന് വെച്ചാൽ അത് മെഡലിന് വേണ്ടിയുള്ളതല്ല, അത് അവരുടെ ഫിറ്റ്നസ്സിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ 23 അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്നത്.
11: ഓക്കെ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ജിംനാസ്റ്റിക്കിനെ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
12: ഏറ്റവും പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യം തന്നെയാണ്. കാരണം നമ്മളെ രാജ്യത്ത് ഒട്ടനവധി ടാലന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, പക്ഷേങ്കിൽ നമ്മളവരെ സ്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത് ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് ഒരു ശരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കായിക സംസ്കാരം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് 100% ഇന്ത്യയിൽ നിന്ന് ഒത്തിരി ഒളിമ്പിക്സ് ചാമ്പ്യന്മാർ ഉണ്ടാക്കാം ജിംനാസ്റ്റിക്സിൽ തന്നെ. കാരണം ഈ നമ്മുടെ ഇന്ത്യക്കാരുടെ ശരീരഘടന എന്ന് വെച്ചാൽ ജിംനാസ്റ്റിക്സിന് പറ്റിയൊരു ശരീരഘടനയാണ്. ഫ്ലെക്സിബിലിറ്റി കൂടുതലുള്ളതാണ് ശരീരമാണ് നമ്മളത്. യൂറോപ്യൻസിനെയും ചൈനീസിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ കുട്ടികളെ ശരീരമാണ് ജിംനാസ്റ്റിക്സിന് ഏറ്റവും അനുയോജ്യമായത്.
11: പക്ഷെ നമുക്ക് ഒളിമ്പിക്സിൽ ഇതുവരെ ഒരു മെഡൽ പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല.
12: ഒളിമ്പിക്സിൽ ഇതുവരെ നേടിയില്ല. ഏറ്റവും നല്ല പെർഫോമൻസ് പറയുന്നത് 4th
11: അതെ, ഒരു പെൺകുട്ടി
12: ദീപ കർമാക്കർ എന്ന് പറയുന്ന വോൾട്ട് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന പുടിനോവ എന്ന് പറയുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വോൾട്ടാണ് അവർ പെർഫോം ചെയ്തത്.
11: ഓക്കെ, അപ്പൊ ഈ കുട്ടികളുടെ ജിംനാസ്റ്റിക്കിലുള്ള താല്പര്യം നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല? അവരുടെ കഴിവുകൾ എങ്ങനെ തിരിച്ചറിയാം? നമുക്ക് അവരെ എങ്ങനെ ഈ ജിംനാസ്റ്റിക് രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയും?
12: നമ്മൾ സ്കൂളുകളിൽ ആദ്യമായി, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഗോപാലൻ ഇന്റർനാഷണൽ സ്കൂൾ ഹുഡിയിലാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ബേസിക് ലെവലിൽ, അതായത് പ്രീ സ്കൂൾ മുതൽ 8th വരെ നിർബന്ധമായിട്ട് എല്ലാ കുട്ടികളും ജിംനാസ്റ്റിക്സ് ചെയ്യണം. അപ്പം നമ്മളെ കുട്ടികൾ നമ്മളെ അടുത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നല്ലവണ്ണം ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അക്കാഡമിക്കിൽ പ്രത്യേകമായിട്ട് അവർക്ക് വേറെ തന്നെ പരിശീലനം കൊടുക്കും. പിന്നെ അങ്ങനെ നമുക്ക് തോന്നുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പാരന്റ്സിനെ നമ്മൾ വിളിച്ച് അറിയിക്കും നിങ്ങളെ കുട്ടിക്ക് ഇങ്ങനൊരു കഴിവുണ്ട്, നിങ്ങളെ കുട്ടീനെ ജിംനാസ്റ്റിക്സിലേക്ക് വിടണം എന്ന് പറഞ്ഞു.
11: മാതാപിതാക്കൾ

0: പ്രോത്സാഹിപ്പിക്കാറുണ്ടോ?
1: മാതാപിതാക്കൾ ഒരുവിധം പ്രോത്സാഹിപ്പിക്കാറുണ്ട്, പക്ഷേങ്കിൽ അവര് മുഴുവനായിട്ട് സ്പോർട്സിലേക്ക് വിടാനുള്ള താല്പര്യം അവർക്കില്ല. അവർ കുട്ടികളെ പഠനത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനോട് വലിയ താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലാക്കിയത്.
0: അപ്പൊ അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും?
1: അതായത് അവരെ പാരന്റ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. കാരണം നമ്മൾ ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച് നാലാം ക്ലാസ് തോറ്റു കഴിഞ്ഞാൽ ആ കുട്ടീനെ പിന്നെ നമ്മൾ ട്യൂഷന് പറഞ്ഞു വിടും, അടുത്ത ഇതിലേക്ക് ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തും. പക്ഷേങ്കിൽ സ്പോർട്സിൽ എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന കുറച്ച് ക്ഷമ വേണ്ടുന്നൊരു കളിയാണ്. നമ്മൾ 2 വർഷം 3 വർഷം കഴിഞ്ഞ് നമുക്ക് മെഡലില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പാരന്റ്സിന്റെ ആ ഒരു എന്തുസിയാസം നശിച്ചു പോകും. അപ്പൊ അവരെന്ത് ചെയ്യും, കുട്ടീനെ അതിൽ നിന്ന് വിഡ്രോ ചെയ്യും. യഥാർത്ഥത്തിൽ ഈ കുട്ടി വേണ്ടെങ്കിൽ ഒരു 4 വർഷം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് വളരെ മെഡലടിക്കാൻ സാധ്യതയുള്ള ഒരു കുട്ടിയായിരിക്കും. അങ്ങനെ പല കേസുകളും എന്റെ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ പാരന്റ്സിനാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, നിങ്ങളെ കുട്ടികളെ പരിശീലനം നിർത്തരുത്.
0: പക്ഷേ ഈ പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതോടൊപ്പം ഈ കുട്ടികളുടെ ശാരീരികമായും മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഇത് ഉപകാരപ്പെടുന്നില്ലേ ജിംനാസ്റ്റിക്സ്? അതുകൊണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമല്ലോ അല്ലേ?
1: 100% ഉപകാരപ്പെടും. ജിംനാസ്റ്റിക്സ് എന്ന് അറിയപ്പെടുന്ന തന്നെ മദർ ഓഫ് ഓൾ സ്പോർട്സ് നാം. ജിംനാസ്റ്റിക്സിന്റെ ബേസിക്സ് ഉണ്ടെങ്കിൽ ആ കുട്ടി പിന്നീട് ഏത് ഗെയിമിൽ പോയാലും ആ കുട്ടിക്ക് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം ജിംനാസ്റ്റിക്സ് ആദ്യമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആസ് എ കോച്ച് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരുടെ മോട്ടോർ കപ്പാസിറ്റി, മോട്ടോർ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുകയാണ്. അതായത് സ്പീഡ്, സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, അതിൽ നിന്നാണ് നമ്മളെ ശരീരഘടന അനുസരിച്ചിട്ട് അവരെ ആന്തോപ്രോമെട്രി അനുസരിച്ചിട്ട് നമ്മൾ ആ കുട്ടികൾ എന്ത് ചെയ്യും. ഇന്ത്യയിൽ നടക്കാത്ത കാര്യം ഞാൻ പറഞ്ഞത്, വിദേശത്തെല്ലാം കുട്ടികളെ ഫസ്റ്റ് അവർ വിടുന്നത് ജിംനാസ്റ്റിക്സിനാണ്. അവിടെ നിന്ന് അവർ കുട്ടീനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അവർക്ക് ശരീരഘടന അനുസരിച്ചിട്ട് അവർ മറ്റുള്ള ഗെയിമുകളിലേക്ക് പറഞ്ഞു വിടും.
0: ഓക്കെ, അപ്പൊ ഈ മികച്ച ജിംനാസ്റ്റിക് ആകാനായി കുട്ടികളിപ്പോ ഏത് പ്രായത്തിലാണ് ഈ പരിശീലനം ആരംഭിക്കേണ്ടത്?
1: 4-5 വയസ്സ് മുതൽ നമുക്ക് തുടങ്ങാം ജിംനാസ്റ്റിക്സ്. എത്ര ഏർലി തുടങ്ങുന്ന അത്രയും നല്ലതാണ്. 4-5 വയസ്സ് എന്ന് പറയുമ്പോൾ 3 വയസ്സുള്ള കുട്ടി ചില സമയം കോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലായി എന്ന് വരില്ല. പക്ഷേങ്കിൽ ഒരു 4 വയസ്സെല്ലാം ആയി പ്രീ സ്കൂളിലെല്ലാം പോകാവുന്ന കുട്ടിയാവുമ്പം ആ കുട്ടിക്ക് നമ്മൾ പറയുന്ന തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാവും. അതുകൊണ്ടാണ് 4 വയസ്സ് എന്ന് പറയുന്നത്. അതിലും ഏർലി ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിൽ കുട്ടികളെ ചെയ്യിപ്പിക്കുമ്പോൾ നന്ന ചെറിയ കുട്ടികളെ ചെയ്യിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 4-5-6 വയസ്സ് മുതൽ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഒരു 10-20 വർഷത്തേക്കുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഒളിമ്പിക് പോഡിയം വരെ എത്താമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: കേരളത്തിലും കർണാടകത്തിലും അതേപോലെ സദേൺ സംസ്ഥാനങ്ങളിൽ ജിംനാസ്റ്റിക്സിന് വേണ്ട ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗവൺമെന്റ് തലത്തിലുണ്ടോ? പ്രൈവറ്റ് അല്ലാതെ, ഇപ്പോൾ സ്വകാര്യ മേഖല അല്ലാതെ ഗവൺമെന്റ് മേഖലയിൽ ഇതിനത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടോ?
1: കേരളത്തിൽ ആകെ ഉള്ളത് തലശ്ശേരി സായി സെന്ററാണ്. അത് യഥാർത്ഥത്തിൽ അത് വന്നത് സ്പെഷ്യൽ ഏരിയ ഗെയിംസ് ജിംനാസ്റ്റിക് സെന്റർ എന്ന പേരിലാണ്. പിന്നീട് വന്ന കുറെ കാലത്തിന് ശേഷം അത് സായി സെന്ററായി. അവിടെ ജിംനാസ്റ്റിക്സിന് മാത്രമുള്ള പ്രാധാന്യം നഷ്ടപ്പെട്ടു. അവിടെ അത്ലറ്റിക്സ് വന്നു, ഫെൻസിങ് വന്നു, റെസ്ലിംഗ് വന്നു, ബാസ്കറ്റ്ബോൾ വന്നു, അങ്ങനെ പല ഗെയിമുമായി. ഇപ്പൊ അത് ജിംനാസ്റ്റിക് സെന്റർ എന്ന പേരിൽ കേരളത്തിൽ എവിടെയും ഒരു എക്സ്ക്ലൂസീവായി ജിംനാസ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ ഇല്ല. പിന്നെ കുറെ ആളുകൾ, കുറെ ജിംനാസ്റ്റിക്സ് എന്തൂസിയാസ്റ്റുകൾ സെന്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് എന്റെ തന്നെ സുഹൃത്ത് തുടങ്ങിയിട്ടുണ്ട്
0: സ്വകാര്യമായിട്ട്.
1: തിരുവനന്തപുരത്ത് ഉണ്ട് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ, അത് കേരള സർക്കാരിന്റെ അണ്ടറിലാണ്. അവിടെ കുറച്ച് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ എറണാകുളത്ത്, തൃശ്ശൂര്, കോഴിക്കോട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ജിംനാസ്റ്റിക്സ് ഉള്ളൂ.
0: കർണാടകത്തിൽ
1: ഏറ്റവും കൂടുതൽ ജിംനാസ്റ്റുകൾ ഞാൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വെച്ച് കണ്ടത് ഞാൻ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലാണ് ഏറ്റവും കൂടുതൽ ജിംനാസ്റ്റിക്സ് പരിശീലനം ഉള്ള സെന്റേഴ്സ് ഉള്ളത്. അതായത് മൈസൂരിലുണ്ട്, തുംകൂർ, അങ്ങനെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ നല്ല ട്രെയിനിങ് കൊടുക്കുന്ന സെന്റേഴ്സ് ഉള്ളൂ. നമുക്കൊരു ഒളിമ്പിക് ലെവലിൽ എത്തണമെങ്കിൽ നല്ല അടിസ്ഥാന സൗകര്യം വേണം. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബജറ്റ് തന്നെ വളരെ പുവറാണ് സ്പോർട്സിന് വേണ്ടുന്നത്. നമ്മളെ ബജറ്റ് എന്ന് വെച്ചാൽ 400 എത്രയോ മില്യൺ ഡോളറേ ഉള്ളൂ. ചൈനേന്റെ 3 ബില്യൺ ഡോളറാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ സ്പോർട്സിന് കൊടുക്കുന്ന പ്രാധാന്യം. നമ്മൾ സൈനിക തരത്തിൽ നോക്കുകയെന്ന് വെച്ചാൽ നമ്മളെ സൈനിക ഏറ്റവും ഉന്നതയിലെത്തിപ്പോയി. കാരണം ഏറ്റവും കൂടുതൽ ഫണ്ട് പോകുന്നത് മിലിറ്ററിക്കാണ്. അതേപോലെ സ്പോർട്സിനും ഫണ്ട് വന്നു കഴിഞ്ഞാൽ സ്പോർട്സും നന്നായി ഇന്ത്യ 1-ാം നമ്പറായി വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്.
0: അടുത്തിടെ ഹോങ്കോങ്ങിൽ നടന്ന 7-ാമത് ഏഷ്യൻ ട്രാംപോളിൻ ജിംനാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പരിശീലനമായി താങ്കൾ പ്രവർത്തിച്ചിരുന്നു അല്ലേ? അതിന്റെ അനുഭവം എങ്ങനെയായിരുന്നു?
1: ഇത്രയും കാലം ജിംനാസ്റ്റിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തു ചെയ്യിപ്പിച്ചു. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ പഠിപ്പിച്ച ഒരു കുട്ടി, നമ്മൾ പരിശീലനം നൽകിയ ഒരു കുട്ടി ആദ്യമായിട്ട് ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോകുന്നതും അത് വലിയൊരു ആത്മസംതൃപ്തി തരുന്ന കാര്യമാണ്. കാരണം ആദ്യമായിട്ടാണ് ആ കുട്ടി ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത്. വളരെ ചെറിയ കുട്ടിയാണ്. ഇനിയും കുറേ അധികം പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവക്ക് ഇന്ത്യക്ക് വേണ്ടി അധികം മെഡൽ നേടാനുള്ള ഒരു കഴിവുള്ളൊരു കുട്ടിയാണ്.
0: ഈ ട്രാംപോളിൻ ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണത്? സാധാരണ ജിംനാസ്റ്റിക്സ് തമ്മിലുള്ള വ്യത്യാസം?
1: ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് ആണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിൽ നിന്ന് നമ്മൾ

0: പലവിധ ശാഖകളാണ്. അതായത് ഒന്ന് ട്രാംപോളിൻ ജിംനാസ്റ്റിക്സ്, റിതമിക് ജിംനാസ്റ്റിക്സ്, എയറോബിക് ജിംനാസ്റ്റിക്സ്, ആക്രോബാറ്റിക് ജിംനാസ്റ്റിക്സ്, അങ്ങനെ ഇത്രയും വേറെ ശാഖകൾ. ഇതെല്ലാം ജിംനാസ്റ്റിക്സിൻ്റെ ഭാഗം തന്നെയാണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ജിംനാസ്റ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ്. അത് ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ജിംനാസ്റ്റിക്സിൻ്റെ അണ്ടറിൽ വരുന്നത്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ നേരിട്ട് ജി എഫ് ഐ നടത്തിക്കുന്നതാണ് ഈ മൊത്തം ശാഖകൾ. ഈ ട്രംബോളിൻ എന്ന് പറയുന്നത് അത് ഒരു ഇവന്റാണ്, അതൊരു നെറ്റ്, ട്രംബോളിൻ നെറ്റ്. അതിൽ നിന്ന് നിങ്ങൾ 10 എലിമെന്റ്, ഡിഫറെന്റ് ആയിട്ടുള്ള 10 എലിമെന്റ് ചെയ്യണം. അതിൽ പെർഫെക്ഷൻ, അതിൻ്റെ അകത്ത് നിങ്ങൾ എത്ര ഡിഫിക്കൽട്ടി ആയിട്ടുള്ള എലിമെന്റ് ചെയ്യുന്ന, എത്ര നന്നായിട്ട് നിങ്ങളത് ചെയ്ത് കാണിക്കുന്ന, എങ്ങനെ ലാൻഡ്
1: ചെയ്യുന്നു,
0: പല വിഷയങ്ങളും അതില് മെഡലിന് വേണ്ടിയിട്ടുള്ള
1: മാനദണ്ഡങ്ങൾ. ഈ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം?
0: ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് വാഗ് എന്നും മാഗ് എന്നും ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വാഗ് എന്ന് പറഞ്ഞാൽ വുമൻസ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ്, മാഗ് എന്ന് പറഞ്ഞാൽ മെൻസ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ്. മെൻസ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിൽ 6 അപ്പറേറ്റസ് ഉണ്ട്. 6 അപ്പറേറ്റസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്ലോർ എക്സസൈസ്, ഒന്ന് പോമൽ ഹോസ്, റിങ്സ്, വോൾട്ടിംഗ് ടേബിൾ, പിന്നെ സ്റ്റിൽ റിങ്സ്, പാരലൽ ബാർ, പിന്നെ ഹൊറിസോണ്ടൽ ബാർ, ഇങ്ങനെ 6 എണ്ണം. അതേപോലെ പെൺകുട്ടികളിൽ ഫ്ലോർ, ബാലൻസിങ് ബീം, അണീവൺ ബാർ, വോൾട്ടിംഗ് ടേബിൾ, ഈ 4 ഇവന്റ് ആണ്. പിന്നെ ആക്രോബാറ്റിക്സ് എന്ന് പറയുന്നത് കുറെ ആൾക്കാർ കൂടി ചെയ്യുന്നത്, അത് രണ്ടാൾക്കാർക്ക് ചെയ്യാം, 4 ആൾക്കാർക്ക് ചെയ്യാം, 3 ആൾക്കാർക്ക് ചെയ്യാം. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് ഒരാൾ മാത്രമേ ചെയ്യൂ, അത് ഇൻഡിവിജ്വൽ ഗെയിം ആണ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ്. ജിംനാസ്റ്റിക്സിന്റെ പ്രത്യേകത നമുക്ക് എതിരാളികളില്ല, നമ്മൾ നമുക്കെതിരെയാണ്
1: മത്സരിക്കേണ്ടത്. ഇതില് സുരക്ഷിതത്വം ഒരു പ്രശ്നമല്ലേ? ഇത് അതിനുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് കോച്ചിങ് സെന്ററുകളിൽ തന്നെ ഉണ്ടോ?
0: കുറെ അധികം കാരണം മറിച്ചാലും ഹൈറ്റ് ഉണ്ട്, വീണ് കഴിഞ്ഞാൽ വല്ലതും പറ്റും. അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ടാണ് സേഫ്റ്റി ഫിറ്റ് എന്നുള്ള സംഭവമുണ്ട്. സേഫ്റ്റി ഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫിറ്റിന്റെ അകത്ത് നമ്മൾ ഫോംസ് നിറച്ചിട്ട് ആ കുട്ടികളെ കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ അതിലാണ് ആദ്യം പഠിപ്പിക്കുക. പിന്നെ നല്ല മാറ്റ്സ് വേണം, ക്രാഷ് മാറ്റ്സ് എന്ന് പറയും, അത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. അത് ഇന്ത്യയിൽ നമുക്ക് വളരെ ചുരുക്കേ ഉള്ളൂ, FIG സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇന്ത്യയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് സുരക്ഷേന്റെ ഒരു ഭാഗം ഒരു പ്രശ്നം തന്നെയാണ്.
1: അത് എന്തുകൊണ്ട് ജിംനാസ്റ്റിക്സ് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടോ ഈ കായിക രംഗത്ത്?
0: സൈഡ് ലൈൻ ചെയ്യുന്നതല്ല, അത് ഒന്നാമത് ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികൾ കൂടുതലും ഈ ക്രിക്കറ്റിനോടും ഇങ്ങനത്തെ ഗെയിമിനോടാണ് താല്പര്യം കാണിക്കുന്നത്. പെൺകുട്ടികളാണ് കൂടുതലായിട്ടും ജിംനാസ്റ്റിക്സിലേക്ക് താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
1: പൊതുവെ ഒരു അവബോധം കുറവുണ്ട് ജനങ്ങളുടെ ഇടയിൽ അല്ലേ?
0: അവബോധം കുറവുണ്ട്, അത് ഒന്നും കൂടി അതിനെ ഒന്ന് പോപ്പുലറൈസ് ചെയ്യണം. ജിംനാസ്റ്റിക്സിന്റെ പ്രാധാന്യം പലർക്കും അറിയില്ല. അറിയുന്ന പാരന്റ്സുകളാണ് കുട്ടികളെ കൊണ്ട് പിന്നെ വന്ന് ജിംനാസ്റ്റിക്സ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളെ സെന്ററിൽ തന്നെ ഒരു 160 കുട്ടികളുണ്ട് പരിശീലനം നേടുന്നത്, അതുകൂടാതെ തന്നെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളും.
1: ഇന്ത്യൻ ജിംനാസ്റ്റിക്സിന്റെ ഭാവിയെ കുറിച്ചുള്ള താങ്കളുടെ പ്രതീക്ഷകളും വ്യക്തിപരമായ ലക്ഷ്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
0: ഇന്ത്യൻ ജിംനാസ്റ്റിക് ഇപ്പം നല്ല ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം നടന്നു. അതായത് ജൂനിയർ ലെവലിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ ജൂനിയർ ലെവലിൽ ടീം ബ്രോൺസും വോൾട്ടിംഗ് ഹോസ് എന്ന ഇവന്റിൽ ഗോൾഡും നേടി. ഹർഷിത് ദാമോദർ എന്ന് പറഞ്ഞ ഒരു കുട്ടി ജൂനിയർ ലെവൽ. ആ ടീം, അതായത് ഇപ്പോൾ ഉള്ള ജൂനിയർ ടീമിനെ നമ്മൾ ഒന്നും കൂടി നന്നായി പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അവർ ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലൊക്കെ മെഡൽ നേടാനുള്ള.
1: അത് ട്രാംപോളിനാണോ അതോ
0: ആർട്ടിസ്റ്റിക്കിലാണ്? കുട്ടി യഥാർത്ഥത്തിൽ അവർ തമിഴ്നാട്ടിലെ കുട്ടിയാണ്. പരിശീലനം നേടുന്നത് കേലോ ഇന്ത്യന്റെ സ്കീമിലുള്ള ഉത്തർപ്രദേശിൽ.
1: കേലോ ഇന്ത്യ
0: പ്രയാഗ്രാജ്.
1: കേലോ ഇന്ത്യയുടെ കീഴിൽ ജിംനാസ്റ്റിക്സിന് നല്ല പ്രാധാന്യം വരുന്നുണ്ടോ?
0: കേലോ ഇന്ത്യ ജിംനാസ്റ്റിക്സ് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പം അടുത്ത കാലത്തായിട്ട്.
1: ഇവിടെ ഖേലോ ഇന്ത്യയുടെ ജിംനാസ്റ്റിക്സിനുള്ള സൗകര്യങ്ങൾ കർണാടകത്തിലോ കേരളത്തിലോ ഉണ്ടോ?
0: ഇവിടെ ഇല്ല, ഇവിടെ
1: ഇല്ല, ഉത്തർപ്രദേശിലാണ് ഇപ്പോൾ ഉള്ളത്.
0: ഉത്തർപ്രദേശിൽ ഒറീസയിലുണ്ട്, ഹൈ പെർഫോമൻസ് സെന്റർ ഉണ്ട്.
1: ഈ വരുന്ന കോമൺവെൽത്ത് ഗെയിംസ് ഉടനെ നടക്കാൻ പോവാണല്ലോ, അതിൽ ജിംനാസ്റ്റിക്സിന് നമ്മൾ എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ വല്ലതും ഉണ്ടോ? കുട്ടികൾക്ക് പ്രത്യേക മെഡൽ കിട്ടാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? താങ്കൾ എങ്ങനെ അതിനെ കാണുന്നു?
0: ഈ വരുന്ന ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ കേരളത്തിൽ നിന്നൊരു കുട്ടി ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സ്വാതിഷ് KP എന്ന് പറഞ്ഞ തലശ്ശേരി സായ് ജിംനാസ്റ്റിക് സെന്ററിൽ നിന്ന് പരിശീലനം നേടിയ കുട്ടിയാണ്. അവനിപ്പം ജോലി ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേയിലാണ്. ടീം ലണ്ടനിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്, അവർ ക്യാമ്പിലാണുള്ളത്. അവിടെ നേരെ അവർ ഗ്ലാസ്ഗോവിലേക്ക് പോകും.
1: ഏതെല്ലാം മേഖലകളിലാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്?
0: ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിൽ മാത്രമേ ഉള്ളൂ കോമൺവെൽത്ത് ഗെയിംസ്. ഒരു കാര്യം പറയേണ്ടത്, ഒളിമ്പിക് സ്പോർട്സ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ്, ട്രാംപോളിൻ ജിംനാസ്റ്റിക്സ്, റിതമിക് ജിംനാസ്റ്റിക്സ്. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് 1996 മുതൽ ഒളിമ്പിക്സിന്റെ ഭാഗമാണ്. റിതമിക് ജിംനാസ്റ്റിക്സ് 1986 മുതലാണ് ഒളിമ്പിക്സിന്റെ ഭാഗമായത്. 2000 മുതലാണ് ട്രംബോളിൻ ഒളിമ്പിക്സിന്റെ ഭാഗമാകുന്നത്. അടുത്ത പ്രാവശ്യം അക്രോബാറ്റിക്സ് ജിംനാസ്റ്റിക്സിന്റെ ഭാഗമാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിൽ തന്നെ 1924 സ്ത്രീകൾക്ക് മത്സരിക്കാനുള്ള അനുവാദം കിട്ടിയത് ആദ്യമായി.
1: അപ്പൊ ഇപ്പൊ ഏതെല്ലാം കാറ്റഗറികളിലാണ് ഒളിമ്പിക്സിലുള്ളത്?
0: ഇപ്പൊ ഉള്ളത് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് മെൻസ് ആൻഡ് വുമൻസ്, പിന്നെ റിതമിക് ജിംനാസ്റ്റിക്സ്. റിതമിക് ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളതാണ്. അതേപോലെ ട്രാംപോളിൻ ജിംനാസ്റ്റിക്സ്, അതാണും പെണ്ണും.
1: അതേപോലെ ഈ ജിംനാസ്റ്റിക്സ് ഒരു സ്പോർട്സ് ഇവന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്

0: ഒരു യുവജനതയ്ക്ക് ജോലി സാധ്യതകളെ കുറിച്ചുള്ള സാധ്യതകൾ എന്താണ് കേരളത്തിൽ ഇന്ത്യയില്?
1: ജിംനാസ്റ്റിക്സ് ചെയ്ത് വന്ന ഒരുവിധം എല്ലാവർക്കും നല്ല ലെവലിൽ മെഡൽ നേടുന്ന നിലയിൽ എത്തുന്ന കുട്ടികൾക്കെല്ലാം ജോലിയുണ്ട്, ജോലി കൊടുക്കുന്നുണ്ട്. സർക്കാരിന്റെ പല മേഖലകളിലും സ്പോർട്സ് മാനിന് സ്പോർട്സ് ക്വാട്ട റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അതിൽ ജിംനാസ്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ജിംനാസ്റ്റുകളെ അവരവരെ മേഖലകളിലേക്ക്, അതായപ്പോ നമ്മൾ ആർമി, നേവി, എയർഫോഴ്സ്, റെയിൽവേ, ICRPF, ITBP, BSF അങ്ങനെ പറയുന്ന എല്ലാവർക്കും അവരുടെ ടീമുണ്ട്. CRPFിനുണ്ട്, CISFിനുണ്ട്. അവരവരെ കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് അവർ പരിശീലനം കൊടുക്കുന്നുണ്ട്.
0: ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ എത്തിപ്പെടാത്തൊരു മേഖലയിലേക്ക് വളരെയധികം വിവരങ്ങൾക്ക് വെളിച്ചം വീശിയ അഭിമുഖമായിരുന്നു എന്ന് കരുതുന്നു. ഈ പരിപാടി പങ്കെടുത്തതിന് താങ്കളെ എല്ലാവിധ നന്ദിയും ആകാശവാണിയുടെ പേരിൽ അറിയിക്കുന്നു.
1: നന്ദി.
2: ഇതോടുകൂടി ഇന്നത്തെ സ്നേഹഭാരതി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.